0: se wo danso amen enti wo wo wa dano wo yesia dano wo
1: yes
0: ti debe na beke